0: ഫോണൊക്കെ എന്തൊക്കെ വെച്ച് ബലാലടക്കി കുറേ പറഞ്ഞത് കൊല്ലാഹ വന്നി ഫോണും കോഫിയൊക്കെ അങ്ങറ
1: എഹമി മഹാബഹുരിയാണെ മെച്ചൊക്കെ ലൈവ് കുറെ കൊട്ടാലോ ഇതോ
2: ഫുട്ബോള ബദാല ടീം ബാരി ദന്ത എം സ്വർക്ക ദണ്ട ബ്രസീൽ ഗണ്ണോ മിക്കോള
1: ബ്രസീൽ ഗണ്ണ
2: ഫുട്ബോള കുറികൊണ്ട ഫോറി ഗെണ്ണ ദെ ഉദഗുദാണെ മിഹാര വാഗുത്തക്കി ഇന്റർനെറ്റ് ലിബിഫാ മീഹു വസീലത്ത ഉഗ ഹിഫാ തങ്കോളെ ബിസി ഷെഡ്യൂലുകെ മസക്കെ കുറുമ ബിക്കാല ബാറു കന്ത തെബദെ ഹിംഗ മെനേജ് കുറം മീഹു മധുമ ലിബെ ബിംബറു മധുമ ടീമു തമ്മി ഹിംഗെ ഗൊയ് ഹഗീഗത്തുക ബദൽ കുറും ഏമെ മുഹിമ കമക്കെ മിഹാര മാലയാസ് മിസക്ക തൊളുത്തരെ ഫുട്ബോളും ഭാരത ബാബ്യാഗെ ആസ് മാലേഗ കുളെ ബദാസ് ഖറദുബദെ കിഹിനെ ബറ റുഫിയാ ഹോദണി ഹമ ഹുരിയാസ് പസ്സല കി ഫാസാഗ മസല ഏ മീ ബേരു ഗോമത്തോഗ ലിബേഗത ഇൻകമിൻ കുലബത്തക ലിബേ തനണ്ണു മി ഗോമക്കി ലിബേണമ യാഗി സതേക പസന്റ് മുസാര ബരാബര ദേവെഞ്ഞാ ഏ കുളുന്തരെന ബരാബര കുളുന്തരെന ദേവെ കിയാ മുസാര ദെഞ്ഞാ ഫുട്ബോളഗ ഫോറസിഫ
1: യാഗി
2: കുളുന് തെര സുഫതെ
1: ഇംഗാവ വകവ കാടുവാ ഫോറി ആരാഫാണ്
2: വകവകെ
1: ആ
2: ഓ

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൾഗുൺ ഷഹദ മഹ്മൂദ്. ഓഡിയോ വാഹക കമിഹാർ അറുമെ മി ഗനസ്തനി ബിമ്മ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മി ഗനസ്തനി മി വാഹകഗെ അഷാരവണ ബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.